സമജണ്. ജിസ്നെ കലം ചുക്കി ഓ ലിഖ രണ്ട ഏ അക്ഷർ നീ ഏ വർക്കേ നീ ജേ സാമണേ ലിഖ രാ സീ ഓ കഹിണ ലഗാ ഫിർ കീ ഹൈ ഓ കഹിന്ദാ ജോ മൈ വേഖ്യാ ഓ മൈ ലിഖ രയാ ജോ മൈ വേഖ്യാ ഏ അക്ഷര നഹീ ഏ വർക്കേ നഹീ ഏ സീനാ ഏ ഗുരു നാനക ദാ കമാല ഹൈ.